ായി മിഥ്യാ തൻ തന് കുടം സ്വായ മിഥ്യാ ഹോമേ മമതാ മായ മിഥ്യാ രാജോപൻ തന്മാൽ മിഥ്യാ കാം ക്രോധ വിക്രാർ മിഥ്യാ രഥസി അശ്വ വസ്ത്ര മിഥ്യാ രംഗസംഗ മായാപേ ഹസ്ത മിഥ്യാ ത്രോമോ അഭിമാൻ മിഥ്യാ സുപ്രകർത്ത കുമാർ അസ്ഥിർ ഭഗത് സാധുകീ ശരണ നാനക് ജപ ജപ ജീവേ ഹർ കെ ചരൺ മിഥ്യാ ശരവണ പര നിന്ദ സുനഹ മിഥ്യാ സ്പർദർഭോ ഹരേ മിഥ്യാ നേത്ര ബേഗത പാർത്തിർപാദ് മിഥ്യാ രസന ഭൂജന അനുസ്വാദ് മിഥ്യാ ചരൺ പർ വികാര ഗോതാ മിഥ്യാ മൻ പർ ലുഭാമേ മിഥ്യാ തന്നൈ പാർവുകാര മിഥ്യാ ഭാസ്ലേ ബേകാര ബിൻ ഭുജ മിഥ്യാ സപയ സഫലദേ നാനക് ഹർ ഹർ നാമലേ വിർത്തി സാഗത കീ ആർജാ സാജ ബിനാ കെ ഹോ സുച്ഛാ വിർഥാനാം ബിനാ ധന അന്ധ മുഖാവതാ കെ ദുർഗന്ധ ബിന സിമരന്ദന രേന ബ്രേഥാ ബിഹായ് മേഘ ബിനാ ജോ ഖേത്തി ജായ ഗോബിന്ദ ഭജന മിന മൃഥെ സബ കാമ ജോ കൃപൻ കെ നരാർദാമ തന് തൻ തേ ജന ജയ കട വസയോ ഹര നാഹു നാനക താക്കെ ബൽ ബൽ ജാ രഹ